0: ശൃംഖലാവ് സവസത്തുനായി
1: ലൈവ് FM.LK
2: ദിവുല പിറ്റിയട്ട, കമ്പുരു പിറ്റിയട്ട, നാവല പിറ്റിയട്ട, കൽ പിറ്റിയട്ട. www.liveFM.LK